കൂവെ കുളിര കൊഞ്ചും കുയില കൂടെ പുയല കാറ്റിൻ മകള മഴയിൽ വീശും മണ്ണിൻ മണമാ.